ഹല്ലേലൂയ. അമ്മേ, അവിടെ പുകഴ പാടുമ്പടിയാക അവരെ പുകഴ ഉലകങ്ങളും ചൊല്ലുമ്പടിയാക ആണ്ടവർ ഉങ്ങളെയും എന്നെ ഉണ്ടാക്കിയിരിക്ക. ഇന്നൊരു പാടലെ പാടി ആണ്ടവരുടെ വാർത്തകളെ നമ്മ കടന്നു ചെല്ലാം. അൻപുക്കുരുവേൻ ഇന്നും അധികമായി, ആരാധിപ്പേൻ ഇന്നും ആർവമായി എന്ന പാടലെ പാടി ആണ്ടവരുടെ വാർത്തകളെ നമ്മ ചെല്ലാം. ഇത് നല്ല വർഷിപ് സാങ്, ഇത് പാടലെ പാടി ആണ്ടവരുടെ നാമത്തെ. അമേ, അൻപുക്കുരുവേൻ ഇന്നും അധികമായി, ആരാധിപ്പേ മുഴുവുള്ളത്തോടെ, ഞാൻ ആരാധിപ്പേ മുഴുവലത്തോടെ, ഞാൻ

എങ്ങളുടെ എല്ലാ അവയവങ്ങളും എല്ലാ കലസങ്ങളും ഉമ്മയെ തുതിക്കണം, ഉമ്മയെ സ്തോത്രിക്കണം. അപ്പ നാങ്കൾ ആണ്ടവരെ ഇന്ത് ഭൂമിയിൽ ഉയിരുള്ള നാൾ വരയ്ക്കും എങ്ങൾ കടസി മരണപര്യന്തം ആണ്ടവരെ ഉണ്മയുള്ളവർകളാക ഉമ്മുടെ അൻപിലെ നിലത്തിരുന്ന് മികുന്ത മികുന്ത കനികൾ കൊടുക്കുന്ന പിള്ളകളാക ആണ്ടവരെ എങ്ങൾ ഒവ്വൊരുതരെയും നിറവാക നീർ ആശീർവദിക്ക വേണ്ടുമെന്ന് കെഞ്ചി കേക്കുറേൻ. അവർക്ക് കൊടുത്ത സുഖത്തിക്കാക ഉമക്ക് നന്ദി സ്വാമി, കൊടാന കോടി നന്ദി അപ്പ. തുടർന്നും ആണ്ടവരെ എല്ലാ നോയ്കളും എന്തെന്ത് നോയ്കൾ ഏതവാക ഇരുന്നാലും യേശപ്പ ഉമ്മുടിയ പരിശുദ്ധ നാമത്തിനാലേ ഉമ്മുടിയ പരിശുദ്ധ നാമത്തിനാലേ ശുദ്ധപ്പെടുത്തി പരിശുദ്ധപ്പെടുത്തി നീങ്ക ഉമക്കുഹന്ത പാത്രമാക എടുത്ത് പയൻപെടുത്തുങ്ക. മറ്റേ വിണ്ണപ്പം തന്തിയെ കടന്ന വാരമും ഇവർക്കാകവും വേണ്ടുതൽ ചെയ്തേൻ. പിതാവേ നീങ്ക അവർക്കും സുഖം കൊടുത്തിരിക്കുക. തന്തിയെ അവർ എന്റെ സഹോദരൻ എന്തെന്ത് നിലയിൽ ഇരിക്കാറു നാൻ അറിയൻ സ്വാമി. ആനാലും ദേവനെ നീർ ഉയിരുള്ള ദേവൻ, നീർ എങ്ങളെ ഉയർപ്പിക്കുന്ന ദേവൻ സ്വാമി. ഇന്ന് സഹോദരനിൻ ശരീരത്തെയും ആണ്ടവരെ തൊടുങ്ങപ്പ. ഉങ്ങളുടെ കായപ്പെട്ട കരങ്ങളാൽ ആണ്ടവരെ ഇന്ന് സഹോദരനെ തൊടുങ്ങപ്പ. ഇന്ന് സഹോദരനിൻ കണ്ണീരെ നീർ കാണുന്ന ദേവനാക ഇരിക്കുക തകപ്പനെ. ഇന്ന് സഹോദരൻ ഉള്ളാന ഹൃദയത്തിലെ ആണ്ടവരെ എന്നെന്നെ വേണ്ടുതലുകൾ എന്നെന്നെ തേവകളെ ആണ്ടവരെ എതിർനോക്കി നിൽക്കാനോ ആണ്ടവരെ ഇവരുടെ എല്ലാ അവയവങ്ങളും എല്ലാ കലസങ്ങൾ ആണ്ടവരെ ഉച്ചയിലേർന്ന് ഉള്ളങ്ങൾ വരയ്ക്കും തലൈ പകുതി ഉടമ്പു പകുതി കൈകാൽ വയറ്റുപകുതി എന്ത പാകങ്ങളാക ഇരുന്നാലും പിതാവേ എന്തെന്ത് പാകങ്ങളാലും ഇരുന്നാലും ആണ്ടവരെ പടിയിനാൽ വിളുമ്പോത് എന്തെന്ത് പാകങ്ങൾ ആണ്ടവരെ അവർക്ക് അകപ്പെട്ടിരിക്കുന്നതോ നോയ് ആണ്ടവരെ അന്ത നോയെ യേസുവിൻ നാമത്തിനാലേ എടുത്തു പോടുമ്പടിയാക ജപിക്കേ. യേശപ്പ ഉമ്മുടിയ പരിശുദ്ധ നാമത്തിനാലേ അന്ത സഹോദരൻ ഹൃദയത്തെ തൊടുങ്കപ്പ. ആണ്ടവരെ അവർ എപ്പോഴും ഉമ്മൈ തുതിക്കുന്ന മകനാക ആണ്ടവരെ നീർ അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും കാണ ചെയ്യുന്ന തകപ്പനെ. അന്ത സഹോദരനുക്ക് ആണ്ടവരെ പരിപൂർണ സുഖം പെറ്റേനുണ്ട് ചെയ്തിയെ എൻ കാതുകൾ കേൾക്ക ആണ്ടവരെ. ഉമ്മുടിയ കരത്തിലെ ഒപ്പ് കൊടുക്കുകയൻ അവർ കുടുംബത്തെ ഒപ്പ് കൊടുക്കുകയൻ അവർക്ക് പിള്ളകൾ അവർക്ക് ഒവ്വൊരുതരെയും ആണ്ടവരെ ഉമ്മുടിയ തിരുക്കരത്തിനാല് നീർ കാത്ത് വഴി നടത്തുങ്ക. അവർക്ക് തേവകളെയും നീങ്ക സന്ധിത്ത് വഴി നടത്തുങ്ക. മറ്റേ നേരത്തിലും സ്വാമി ഇന്ന നേരത്തിലും തന്റെ ഗർഭിണി തായ്മാർ തായ്മാർ പെൺകൾ ഉമ്മുടിയ കരത്തിലെ ഒപ്പ് കൊടുക്കുകയൻ. സാറാളിൻ കർപ്പം മരിത്തിരുന്നാലും ഉയിർപ്പിത്ത ദേവൻ നീങ്ക. തന്തിയെ നീങ്ക അത്ഭുതങ്ങളെ ഞങ്ങൾ അതിശയങ്ങളെ ചെയ്യുന്ന ദേവൻ. തന്തിയെ നീങ്ക കർപ്പത്തിൻ കനിയെ ആശീർവദിക്കുന്ന ദേവൻ സ്വാമി. പിതാവേ ഇന്ന വേളയിലും ഇന്ന ദേശത്തിലെ എങ്കെങ്കെല്ലാം പെൺകൾ കർപ്പം കർപ്പവതിയാക ഇരിക്കുന്നോ ഒവ്വൊരു പെൺകളിൻ ഹൃദയത്തിലും ആണ്ടവരെ തന്തിയെ എൻ പിള്ളയെ തായും സേയും നലമുടൻ ഇന്ന ഭൂമിയിൽ വാഴ വേണമെന്നാൻ തകപ്പനെ എല്ലോരുടെ വിരുപ്പമും വാഞ്ചയുമാക ഇരിക്കുന്നത് തകപ്പനെ. തന്തിയെ ഇന്ന ഭൂമിക്ക് അന്ന തായാനവൾ ഒരു വിതയെ വിതയ്ക്കും പോത് അന്ത കനി ഒരു ആരോഗ്യമാകവും മുഴു ബലൻ പറ്റും ഞാനത്തോട് നല്ല ബലനാണ് കുളന്തിയാക ഇന്ന ഭൂമിക്ക് കൊടുക്കും ഇന്ന തായ്മാരെ ഉങ്ങൾ കരത്തിലെ ഒപ്പുകൊടുക്കേൻ തകപ്പനെ. അന്ന് സാറാളക്ക് നല്ല ഈസാക്കെ കൊടുത്ത് അന്ത ഈസാക്കിൻ മറവ് തുടർ നാങ്ങളും എന്ത വഴിമുറയിൽ വളർന്നു കൊണ്ടിരിക്കോം. തന്തയെ അതേപോലെ ഒവ്വൊരു കർപ്പത്തിൻ കനിയെയും നിറവാക ആശീർവദിയുങ്ക. തായും സേയും ആണ്ടവരെ നലമുടൻ ഇരിക്ക വേണം ഒവ്വൊരു പിള്ളകൾക്കും. തന്തയെ ഉൻ തായിൻ കറിവിൽ ഉരുവാകുവതക്ക് മുന്നതാകവേ നീർ കാണുന്ന ദേവനാക ഇരിക്കീർ ആണ്ടവരെ. ഒവ്വൊരു പിള്ളകളെയും പേർ പേരാക തൊട്ട് ആശീർവദിയുങ്ക. ഒവ്വൊരു കർപ്പവതികൾ ആണ്ടവരെ കർപ്പവേദനയെ ആണ്ടവരെ നീങ്ക അവർക്ക് കൂടിയ വേദനയെ ഇല്ലാമല്ലാണ്ടവരെ. സുഖപ്രസവം എല്ലാവർക്കും കിടക്ക വേണം തകപ്പനെ. കർപ്പത്തിൻ കനിയെ നീങ്ക നിറവാക ആശീർവദിയുങ്ക. എങ്കെങ്ക ഇരുന്നാലും അപ്പ ഒവ്വൊരു തായിൻ ഏക്കങ്ങളെ നീങ്ക ആറുതൽ പെടുത്തുങ്ക. അവങ്ക ഹൃദയങ്ങൾക്ക് സന്തോഷത്തെ കൊടുങ്ക.